കോട് നാർക്കുദുർഗ നിവാസി, കൈക്കോട് ജനമ ജീവഹ മരഹ, കൈക്കോട്ട് ബോജോനി ഫിർഹ, കൈക്കോട്ട് ബാഠ്സി ഖാഹ, കൈക്കോട് കാലേ ഥക പാഹ, കൈക്കോട് കിയേ തർവന്ത്, കൈക്കോട് മായാമഹ ചിന്ത്.